നാട്ടുകാരിയിൽ ഇന്ന് കഥകളിയിലെ പെൺനിറവ്. വനിതാ കഥകളി സംഘത്തിലെ കലാകാരി ഗീതാ വർമ്മയുമായുള്ള അഭിമുഖം കേൾക്കാം. ഗീതാ വർമ്മയുമായി സംസാരിക്കുന്നത് കുരിപ്പുഴ സജീവ്.

0: തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘത്തിലെ ഗീതാവർമ്മയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. 70s സ്കൂൾ കോളേജ് യൂത്ത്ഫെസ്റ്റിൽ തുടങ്ങിയ സമയം കഥകളി പെൺകുട്ടികൾക്കും പങ്കെടുക്കാം എന്ന് വന്നു. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒറ്റ കാറ്റഗറി മത്സരത്തിൽ വിജയികളുടെ പേര് രാധിക വർമ്മ, ശൈലജ വർമ്മ. തുടർച്ചയായി 3-4 കൊല്ലം ഇവർക്ക് തന്നെ ഇത് തുടർന്നപ്പോഴാണ് രാധിക വർമ്മയുടെ അച്ഛൻ കെ ടി രാമവർമ്മയ്ക്ക് തോന്നിയത്, 15 മിനിറ്റ് കളി പെൺകുട്ടികൾക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഒരു കഥ മുഴുവൻ പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റില്ല? ഈ സാഹചര്യത്തിലാണ് അന്നത്തെ പെൺകുട്ടികളുടെ കഥകളിയെക്കുറിച്ച് അല്ലെങ്കിൽ വനിതാ കഥകളി സംഘത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഇതേക്കുറിച്ച് ഗീതാവർമ്മ എന്താണ് പറയുന്നത്?
1: ആരും ആലോചിക്കാണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് ശ്രീ കെ ടി രാമവർമ്മ ചെയ്തത്. ഇതിന് ഒരു കാരണവും കൂടിയുണ്ട്. ഈ യൂത്ത് ഫെസ്റ്റിവല് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്, കോളേജ് യൂത്ത് ഫെസ്റ്റിവല്. അപ്പോൾ മത്സരമൊക്കെ കഴിഞ്ഞു, ഇതേമാതിരി ആൺകുട്ടികളും പെൺകുട്ടികളും കൂടി ഒരുമിച്ചുള്ള മത്സരം. മത്സരം കഴിഞ്ഞ് വിധി പറയാൻ വേണ്ടി ഓർഗനൈസേഴ്സ് വന്നു. 1st സമ്മാനം ചെസ്റ്റ് നമ്പർ രാധിക വർമ്മ എന്ന് അനൗൺസ് ചെയ്തപ്പോൾ അതിലൊരു ജഡ്ജി പറഞ്ഞു, അയ്യോ ഞാൻ പെൺകുട്ടിക്കല്ല സമ്മാനം കൊടുത്തത്, ഭീമൻ കളിച്ച ആൾക്കാണ് സമ്മാനം കൊടുത്തത് എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ചെസ്റ്റ് നമ്പർ ഇത് തന്നെയാണ്, ഭീമൻ കളിച്ചത് രാധിക വർമ്മയാണ്. അപ്പോൾ അങ്ങനെയാണ് കഥകളി വേഷത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കളിക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞത്.
0: മിനുക്ക് വേഷങ്ങളല്ലാതെ പച്ചയും കരിയും താടിയും ഒക്കെ തന്നെ
1: അതെ
0: സ്ത്രീകൾക്കും വഴങ്ങും എന്നുള്ളത് അന്ന് ശരിക്കും മനസ്സിലാക്കി കൊടുത്തു.
1: എന്നിട്ട് അതിനുശേഷമാണ് ശ്രീ കെ ടി രാമവർമ്മ, കലാമണ്ഡലം കൃഷ്ണൻ നായർ, കഥകളിയുടെ എല്ലാം എല്ലാമായ അവസാന
0: ഭാഗത്ത്
1: കൃഷ്ണനാരാശാൻ അവിടെയുണ്ട്. ഞാൻ എടുത്തു പോയി ചോദിച്ചു, ഇങ്ങനെ ഒരു മുഴുവൻ കളി പെൺകുട്ടികളെ വെച്ച് ചെയ്യാൻ പറ്റും
0: സംഘമായിട്ട് തന്നെ?
1: അതെ അതെ. ആശാൻ പറഞ്ഞു, ആ പറ്റും, യാതൊരു സംശയമില്ല. ഇവിടെ ഇപ്പൊ രാധികയുണ്ട്, ശൈലജയുണ്ട്, മൂവാറ്റുപുഴ ഒരു ശ്രീമതി അന്തർജനമുണ്ട്, ഹനുമാനൊക്കെ കളിക്കണ ഇതാണ്, സദനം നളിനി സദനം പത്മിനി, അവരസലായിട്ട് പാടും, നവരംഗം വിജയമണി നല്ലോണം ചെണ്ട കൊട്ടും. ആശാൻ തന്നെ അവരെയൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് ആദ്യത്തെ വനിതാ കഥകളി 1975 മെയ് മാസത്തില് തൃപ്പൂണിത്തുറയില് അരങ്ങേറിയത്.
0: അപ്പൊ 75 തന്നെ ഏകദേശം ഒരു അരങ്ങിന് വേണ്ടുന്ന എല്ലാ വനിതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ.
1: അതെ, ആശാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക്
0: അണിയറയിലേക്ക് വരുന്ന ഒരു ചരിത്രം കൂടെ പറയാമോ?
1: അത് കഴിഞ്ഞ് ഏകദേശം ഒരു 10 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടാണ് ചുട്ടി കുത്താനും ഒക്കെ സ്ത്രീകള് വന്നു തുടങ്ങിയത്. അത് ഒറ്റപ്പാലത്തെ സതി വർമ്മ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ധാരാളം കുട്ടികളുണ്ട്.
0: പൊതുവെ ഈ വനിതകൾക്ക് പതിഞ്ഞ പദം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു.

0: കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനിപ്പോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണോ, എന്താണ് അഭിപ്രായം?
1: ഞങ്ങൾ കളിച്ചു തുടങ്ങിയപ്പോ ഇന്നും അതെ, സംഘാടകർ എന്താണോ ആവശ്യപ്പെടുന്നത് ആ കളി കളിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ ആദ്യ കാലങ്ങളിൽ അധികവും തെക്കൻ കേരളത്തിലേക്കാണ് കളി വന്നേക്കുന്നത്. അപ്പൊ അവര് വളരെ ജനപ്രിയമായിട്ടുള്ള അഭിനയ സാധ്യത വളരെയുള്ള കഥകളാണ് അധികവും ആവശ്യപ്പെട്ടിരുന്നത്. നാളേരിതം, കല്യാണ സൗന്ദര്യം, രുക്മാങ്കരിതം, കർണശബ്ദം, അങ്ങനത്തെ കഥകളൊക്കെ, ദുരോധനം, ദക്ഷയാഗം. പിന്നെ അതിനുശേഷം അപ്പൊ ഞങ്ങളന്ന് ചെറിയ കുട്ടികളാണ്, കുറച്ചും കൂടെ മുതിർന്നിട്ടാണ് പിന്നെ പതിഞ്ഞ പദങ്ങളൊക്കെ കളിച്ചു തുടങ്ങിയത്. ഇപ്പൊ കല്യാണ സൗന്ദര്യത്തില് പാഞ്ചാലാജ്ജനേ എന്നുള്ള പദം, പിന്നെ രാവണന്റെ കൈലാസോദ്ധാരണം, അങ്ങനത്തെ പദങ്ങള് എല്ലാം ഇപ്പോ എല്ലാ പദങ്ങളും പെൺകുട്ടികൾ കളിക്കുന്നുണ്ട്. ഒരിക്കലും അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഒരു സ്ഥാപിത കളരിയിലെ അഭ്യാസം എന്നുള്ളതും ഒരു പ്രൈവറ്റായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ അഭ്യാസം എന്നുള്ളതും വ്യത്യസ്തമല്ല എന്നുള്ളത് നമുക്ക് ഈ പതിഞ്ഞ പദം ചുള്ളിയാടി കളിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ആശാൻ അതേ ചിട്ടയോട് കൂടിയിട്ടാണ് ഞങ്ങളെയൊക്കെ ചുള്ളിയാട്ടം ചെയ്തിരുന്നത്.
0: ചൊല്ലിയാട്ട കളരിയുണ്ടോ തൃപ്പൂണിത്തുറ?
1: ഇല്ല, കാരണം വനിതാ സംഘത്തില് കോട്ടയ്ക്കൽ തൊട്ട് കൊല്ലം വരെയുള്ള കുട്ടികളാണ് പെർഫോം ചെയ്തിരുന്നത്. ഒരു സ്ഥിരം കളരി തൃപ്പൂണിത്തുറ ഇല്ല. ഓരോരുത്തരും ഓരോ ആശാന്മാരുടെ അടുത്ത് പഠിച്ച് കളിക്കുക എന്നുള്ളതാണ്.
0: ഇപ്പൊ ഈ അധികം നടപ്പില്ലാത്ത കഥകളും കളിക്കുന്നുണ്ടോ അതോ?
1: അധികം നടപ്പില്ലാത്ത കഥകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഞങ്ങളിപ്പോ 15 കൊല്ലം മുമ്പ് ചെയ്തത് കൊട്ടാരക്കര തമ്പുരാന്റെ ഖരവധം എന്നുള്ള കഥ, അതിൽ ശൂർപ്പണകാംഗം വരും, ഖരനും ഒക്കെ ആയിട്ടുള്ളത്. അതൊന്ന് ചിട്ടപ്പെടുത്തി കളിച്ചു. പിന്നെ എല്ലാ കഥകളും ധാരാളം നടക്കണ കഥകളൊക്കെ തന്നെയാണ്.
0: ഇപ്പൊ തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘം എന്ന് പറയുന്നെങ്കിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വനിതകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു കഥകളിയാണ് നടത്തി വരുന്നത്,
1: അല്ലെ?
0: അപ്പൊ ഇതെങ്ങനെ സാധ്യമാകുന്നു? ആധുനിക കാലത്ത് എളുപ്പമാണ് എങ്കിലും എങ്ങനെ ഇത് അന്ന് തൊട്ടേ ഇങ്ങനെ സാധ്യമായി വന്നു എന്നുള്ളതൊന്ന് പറയാം.
1: അത് ഞങ്ങൾക്ക് ഇപ്പോഴും വലിയ അത്ഭുതമാണ്. കാരണം ഞങ്ങളന്ന് കുട്ടികളാണ്, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങളുടെ മാനേജർമാരുണ്ട്, അവര് വിളിച്ചു പറയും, ഗീതയുടെ അടുത്ത മാസം കൊല്ലത്ത് കളിയുണ്ട്, ദുശാസനാണ് വേഷം. പിന്നെ അതിനെ കുറിച്ച് മാത്രമേ ആലോചനയുള്ളൂ. അപ്പൊ എങ്ങനെയാ പോണേ, എന്താ പോണേ എന്നുള്ളതൊന്നും ഒരു ആലോചനയുമില്ല. അപ്പൊ ആ ദിവസം അവിടെ ഒരു പാലസ് ഉണ്ട്, അവിടെയാണ് കഥകളി യോഗം വയ്ക്കുന്നത്. എല്ലാ കുട്ടികളും, കോട്ടക്കലിൽ നിന്ന് ജയശ്രീ നമ്പൂതിരിയെ വിളിച്ചിട്ടുണ്ടാവും, കൊല്ലത്തുനിന്ന് ചവറപ്പാർക്കുട്ടിയെ വിളിച്ചിട്ടുണ്ടാവും, ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഗീതയും ലതയും വിളിച്ചിട്ടുണ്ടാവും. ഇവരെല്ലാവരും വരും. 2 മണിക്കാണ് വാൻ, എല്ലാവരും 12 മണിക്ക് വരണം എന്ന് പറയും. 12 മണിക്ക് വരും, എല്ലാവരും വാനിൽ കയറിയിരിക്കും. പിന്നെ കളിസ്ഥലം എത്തണവരെ കളിയുടെ വർത്തമാനാണ്. അവിടെ എത്തി വേഷം കെട്ടി കളി കഴിഞ്ഞു, ഫുൾ നൈറ്റ് കളി. വെളുപ്പാങ്കാലത്ത് 6 മണിക്ക് കളി കഴിഞ്ഞ് വാനിൽ കയറി കിടന്നുറങ്ങും, തിരിച്ച് പാലസിലെത്തും, അവിടുന്ന് അവരവരുടെ വീട്ടിലേക്ക് പോകും.
0: അപ്പൊ വെളുക്കോളമുള്ള കളി എന്ന് പറയുന്നത് 75-80 കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു.
1: പണ്ട് കഥകളി അങ്ങനെയാണല്ലോ, ഫുൾ നൈറ്റ് കളിയേ ഉള്ളൂ, അതാണ് ചെറിയ കളിയായത്.
0: ഇപ്പോൾ 30-40 കൊല്ലത്തിന് മുൻപ് കഥകളി എന്ന് പറയുന്നത് വേദിയിൽ ഇറങ്ങേറി കഴിഞ്ഞാൽ ഏകദേശം ആ സദസ്സിൽ അങ്ങ് അവസാനിക്കുകയാണ്. ഇപ്പൊ അങ്ങനല്ല, സമൂഹ മാധ്യമങ്ങളൊക്കെ സജീവമായതോടുകൂടി അതിലുപരി വീണ്ടും അത് ആഘോഷിക്കാൻ തുടങ്ങും. മറ്റ് മീഡിയകളിൽ ഈ കഥകളി അപ്ലോഡ് ചെയ്യുകയും. ഇപ്പൊ ഇത് ഒരു നല്ല പ്രവണതയായിട്ട് കാണുന്നുണ്ടോ?
1: നല്ല വശവുമുണ്ട്, ചീത്ത വശവുമുണ്ട്. നല്ല പ്രവണത എന്ന് പറയുന്നത് അത്രയും കളികൾ നടക്കുന്നുണ്ട്, ഇത്രയും ആൾക്കാർ കളിക്കുന്നുണ്ട്, ഇത്രയും കഥകളിക്കാരുണ്ട്, അവർ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു മെസ്സേജ് എല്ലാ കഥകളി ആസ്വാദകർക്കും കിട്ടുകയാണ്. പണ്ട് അതില്ല. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് കൊട്ടാരക്കര ഒരു കളി ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ കളിക്കുമ്പോൾ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നുള്ള പുത്തൂരുന്നോ അല്ലെങ്കിൽ കൊല്ലത്തുനിന്നുള്ള ഓർഗനൈസേഴ്സ് അവിടെ അമ്പലത്തിൽ വരും. അപ്പം നമ്മളറിയില്ല അവർ വന്നിട്ടുണ്ടെന്നുള്ളത്. ഫുൾ കളി കണ്ട് കളി കഴിയുമ്പോൾ അണിയറയിൽ വരും. അപ്പോൾ ഞങ്ങളുടെ മാനേജറോട് പറയും, അടുത്ത മാസം 3-ാം തീയതി നിങ്ങളുടെ കുട്ടികളുടെ കളി വേണം. അപ്പം അന്നത്തെ ഒരു സാഹചര്യം അതായിരുന്നു. ഇന്നതല്ല, ഇന്ന് കൂടുതലും ആൾക്കാർ അറിയുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ്
0: തോന്നുന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇത് പ്രചരിക്കുന്നതോടുകൂടി അങ്ങനെയും അറിയുന്നുണ്ട്.
1: അതെ, അത് വളരെ നല്ല കാര്യമായിട്ടാണ്.
0: ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളും ഒക്കെ കളി നടത്തിയതിന്റെ അനുഭവങ്ങളെന്ന് പറയാം.
1: ധാരാളം ദിക്കില്, ഇപ്പൊ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ്, ബോംബെ, എല്ലാ കൊല്ലവും എന്ന് പറഞ്ഞ മാതിരി ഞങ്ങൾ പോയി കളിച്ചിരുന്നു. കുളു മനാലിയിലെ നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പ് അവിടെ കളിക്കാൻ പറ്റി. അതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു.
0: വിദേശ രാജ്യങ്ങളുടെ
1: വലിയ കഥയാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം കോള് വന്നു, ഇങ്ങനെ ഇതുണ്ട്, മദ്രാസിൽ പോയി എംബസിയിൽ വിസ അപ്ലിക്കേഷന് ചെല്ലണം. ഇന്ന് വലിയൊരു കോലാഹലമാണല്ലോ വിസ കിട്ടാൻ പോവാന്ന് പറയണത്. ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് അവിടെ ചെന്നു, ക്യൂ ഒക്കെ നിന്ന് നമ്മുടെ ഡോക്യുമെന്റ്സൊക്കെ നോക്കി. 15 പേരാണ് ഞങ്ങളുടെ സംഘത്തിലുള്ളത്. ഒരു ചെണ്ട, ഒരു മദ്ദളം, 2 വേഷം. അവരുടെ വിസ റിജക്റ്റ് ചെയ്തു. കാരണം ഞങ്ങള് കഥകളി പ്രൊഫഷനായിട്ട് എടുത്തേക്കുന്ന ആൾക്കാരല്ല. ഞങ്ങളുടെ ഇടയിൽ ടീച്ചർമാരുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, വീട്ടമ്മമാരുണ്ട്. ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ ഇവര് നോക്കിക്കഴിഞ്ഞപ്പോ ഇവര് കഥകളി എന്ന പേരും പറഞ്ഞ അമേരിക്കയിൽ

0: അവിടെ കുടിയേറാനുള്ള
1: സംശയത്തില്
0: നാലു പേരുടെ വിസ റിജക്ട് ചെയ്തു. അപ്പൊ ഇവരില്ലാണ്ട് ഞങ്ങൾക്ക് പോവാൻ പറ്റില്ല. ആദ്യത്തിന് ഞങ്ങളുടെ വാഷിങ്ടൺ ഡി സിയിലെ സെനറ്റിലെ വഴിയാണ് അവിടെ സ്മിത്സോണിയൻ എന്നുമായിട്ട് വലിയ പ്രസിദ്ധമായ മ്യൂസിയം ഉണ്ട്. അവിടെ ഏഷ്യൻ ഫ്രിയർ ആർട്ട് ഗാലറിയിൽ ഞങ്ങളുടെ പ്രോഗ്രാം വെച്ചത് സെനറ്റ് വഴിയാണ് വെച്ചത്. അപ്പോൾ അവരെ വിവരം അറിയിച്ചു. സെനറ്റ് ഇവരെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഇവർക്ക് തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇവർ പറഞ്ഞു കളിച്ചു കാണിച്ചായിരുന്നെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എംബസിയിൽ ആകെ നിശ്ചലം. ചെണ്ടയും മദളവും അതിൻ്റെ ബഹളം. വിസ കാണിക്കാൻ വന്നവരൊക്കെ ഞങ്ങളുടെ കഥകളി കാണാൻ വേണ്ടി നിന്ന് അങ്ങനെ കളിച്ചു കാണിച്ചു കൊടുക്കേണ്ടി വന്നു ഞങ്ങൾ പോണത് കഥകളി. അങ്ങനെ അമേരിക്കയിൽ പോയിട്ട് 3 മാസം ഞങ്ങൾ അവിടെ പെർഫോം ചെയ്തു. ഏകദേശം ഒരു 20-22 പെർഫോമൻസ്. വീക്കെൻഡ്സിലെ അവിടെ പെർഫോമൻസ് ഉള്ളൂ. അല്ലാത്ത സമയങ്ങളിലൊക്കെ ഓരോ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റിയിലും ലെക്ചർ ഡെമോൺസ്ട്രേഷൻ അവർക്ക് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ പറ്റും. ഈ ഡെമോൺസ്ട്രേഷൻ നടത്തിയ സ്കൂളുകളിലെയും കോളേജുകളിൽ നിന്നും ധാരാളം ആൾക്കാർ ഒരു ഫുൾ പ്രോഗ്രാം കാണാൻ വന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ പറയാനുള്ളത്, ഏഷ്യൻ ഫ്രിയർ ആർട്ട് ഗാലറിയിൽ അങ്ങനെ ആർക്കും അവിടെ പെർഫോമൻസിന് സമ്മതിക്കാറില്ല. എന്തോ പ്രിവിലേജ് ഞങ്ങൾക്ക് അങ്ങനെ കിട്ടി, എന്തോ ഭാഗ്യം. അപ്പൊ അവിടെ ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്താണ്. ഇപ്പൊ രാധികാ വർമ്മയാണ് അത് ചെയ്യണത്. ഞങ്ങൾ ആദ്യം അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മുദ്രകളൊക്കെ കാണിച്ചു കൊടുത്തു. അത് എൻഡ് ചെയ്യുന്നത് ഞങ്ങളൊരു പീസ് കാണിക്കും, എന്നിട്ട് അത് ആൾക്കാർക്ക് മനസ്സിലായോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുത്തത് ആൾക്കാരിലേക്ക് എത്തി എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ മുദ്രകളൊക്കെ കാണിച്ചു, പറഞ്ഞു ശരി ഇനി ഞാനൊരു പീസ് കാണിക്കാം, അതെന്താണെന്ന് നിങ്ങൾ പറയണം. ഇപ്പൊ രാധികാ വർമ്മ ഇങ്ങനെ ഒച്ച കേൾക്കണത് ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ എന്തോ പോണ പോലെ കാണിച്ചു. പെട്ടെന്ന് എന്തോ ഞെട്ടി ഇങ്ങനെ ഇടിച്ചു, ആകെ തീയ ബഹളം ഇടിഞ്ഞു വീണു. ആൾക്കാർ പരിഭ്രമിച്ചു ഓടണു, ഇത് അഭിനയിച്ച് കാണിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു എന്താണ് മനസ്സിലായോ. ഒരു 2 മിനിറ്റത്തിനിടയ്ക്ക് ആരും ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു
1: ഒന്നും
0: മനസ്സിലായില്ല എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് 9-11 അവര് വിസ്പർ ചെയ്യുക. അപ്പൊ അതാണ് രാധിക ചിച്ചി അഭിനയിച്ച് കാണിച്ചത്. 9-11 കഴിഞ്ഞ അടുത്ത കൊല്ലമാണ് ഞങ്ങള് അമേരിക്കയിലേക്ക് പോയത്.
1: അപ്പൊ നമുക്ക് ഈ ആട്ടപ്രകാരം ചമച്ചിട്ടുള്ള കഥകൾക്കാണെങ്കിൽ മനോധർമ്മ ആട്ടം എളുപ്പമാണ്. അല്ലാത്ത കഥകളിൽ, നമുക്ക് ആട്ടപ്രകാരം ലഭ്യമല്ലാത്ത കഥകളിൽ എങ്ങനെയാണ് മനോധർമ്മ ആട്ടമൊക്കെ?
0: കഥകളിൽ നിന്നുള്ള കലയുടെ ഒരു വലിയൊരു പ്ലസ് പോയിന്റ് എന്നോ, ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോയിന്റാണ്. ഒരു നടന് അല്ലെങ്കിൽ ഒരു ഗായകന്, ഒരു വാദകന് തൻ്റെതായിട്ടുള്ള അരങ്ങത്ത് പ്രദർശിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട് നല്ലോണം. ഇപ്പൊ എനിക്ക് എന്റെ ഭീമനെ പ്രൊജക്ട് ചെയ്യാം, താങ്കൾക്ക് താങ്കളുടെ ഭീമനെ പ്രൊജക്ട് ചെയ്യാം. എന്റെ ഭീമനും താങ്കളുടെ ഭീമനും വ്യത്യാസമാണ്. അപ്പൊ ആ ഒരു സ്പേസും ഭയങ്കരമായിട്ട് കഥകളിക്കുന്നുണ്ട്. കഥകളി ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് കളിക്കണ ഭീമന്റെ ആട്ടങ്ങളാവില്ല നാളെ ഞാൻ കളിക്കണത്.
1: ഒരാള് തന്നെ രണ്ടു വേദിയിൽ അവതരിപ്പിക്കുമ്പോഴത്തേക്ക് വ്യത്യസ്തമായി
0: മാറണത്. അതുകൊണ്ടാണ് കലാമണ്ഡലം ഗോപിയാശാന്റെ അല്ലെങ്കിൽ കലാമണ്ഡലം കൃഷ്ണനാരാശാന്റെ നളരത്തിലെ നളനോ അല്ലെങ്കിൽ കർണസഭത്തിലെ കർണനോ എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്തത്.
1: കഥകളി പദവും പാടാറുണ്ടോ?
0: ഇല്ല.
1: പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്?
0: പുരസ്കാരം എന്ന് പറയുന്നത് ഞാൻ താടിവേഷങ്ങൾ ധാരാളം കളിക്കാറുണ്ട്. കഥകളിയുടെ ഈറ്റില്ലം എന്ന് പറയുന്ന തിരുവല്ല അമ്പലത്തിലാണ് എൻ്റെ ആദ്യത്തെ ദുശാസനൻ ഉണ്ടായത്. അപ്പോൾ അവിടെ നിന്നിട്ട് ധാരാളം താടിവേഷങ്ങൾ കളിച്ചിട്ടുണ്ട്. കഥകളി ലോകത്ത് താടിവേഷത്തിൻ്റെ അഗ്രഗണ്യനായ വെള്ളിനേഴി നാണു നായരാശൻ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നാണു നായർ കലാഗ്രാമമുണ്ട് വെള്ളിനേഴിയിൽ. അവരാണ് ആദ്യത്തെ താടിയരങ്ങ് നടത്തിയത്, താടിവേഷങ്ങൾ മാത്രം
1: അരങ്ങാണ്
0: വെച്ചത്. ആ ആദ്യത്തെ താടിയരങ്ങിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അന്നാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ ഒരു അവാർഡ് കിട്ടിയത്, രൗദ്രശ്രീ എന്ന് പറഞ്ഞൊരു.
1: ഒരിക്കലും മറക്കാൻ പറ്റില്ല.
0: അയ്യോ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പലപ്പോഴും എനിക്ക് കിട്ടിയേക്കണ അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് ഞാൻ അവതരിപ്പിച്ച വേഷങ്ങളുടെ പുറത്താണ് എനിക്ക് കിട്ടിയേക്കണത്. എനിക്ക് കർണൻ ധാരാളം അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം
1: ഉണ്ടായിട്ടുണ്ട്.
0: അതെ, പ്രിയങ്കരമായി എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എല്ലാ കൊല്ലവും എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ വനിതാ സംഘത്തിന്റെ കളി വയ്ക്കണ ആസ്വാദകരുള്ള സ്ഥലമാണ് കോഴിക്കോട് കഥകളി ക്ലബ്ബ്. വനിതാരത്നം പുരസ്കാരം ആദ്യമായിട്ട് വച്ചപ്പോൾ എനിക്കാണ് ആദ്യമായിട്ടത് മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഞങ്ങളിതാ ഇപ്പോൾ വനിതാ കഥകളി സംഘം 50-ാം വർഷം ആഘോഷിക്കുകയാണ്. ഞങ്ങൾ കളിച്ചു തുടങ്ങിയ സമയത്ത് പല ആശാന്മാരും അല്ലെങ്കിൽ പല ആസ്വാദകരും ഇത് സ്ത്രീകൾക്ക് കളിക്കാൻ പറ്റില്ല, സ്ത്രീകൾ കളിച്ചാൽ കഥകളി ആവില്ല, അത് കൈകൊട്ടിക്കളിയാവും എന്നൊക്കെയുള്ള പല
1: വിമർശനങ്ങളിങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നൊരു ധാരണ പണ്ടേ ഉണ്ടായിരുന്നു. ചുട്ടി കുത്തലൊന്നും സ്ത്രീകൾക്ക് പറ്റില്ല, ചുട്ടി ആർട്ടിസ്റ്റായിട്ടും പറ്റില്ല എന്നുള്ളൊരു സങ്കല്പം പണ്ടേ ഉണ്ടായിരുന്നു. അതെല്ലാം തിരിച്ചു,
0: അത് അന്നത്തെ സാമൂഹിക പശ്ചാത്തലം കൊണ്ടായിരിക്കാം. കാരണം സ്ത്രീകളെ പുറത്തിറങ്ങില്ല, സ്ത്രീകൾ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, ഫുൾ നൈറ്റ് കളി കാണാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പണ്ട്
1: പറഞ്ഞിരുന്നത്.
0: കളിക്കാനല്ല, അതെ, സ്ത്രീകൾ ഉഴിച്ചിലുണ്ടെങ്കിലേ കഥകളി കളിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പല സങ്കല്പങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വനിതാ സംഘം വന്നതിന് മുമ്പേയും സ്ത്രീകളെ പഠിച്ചിട്ടുണ്ട്, കുടുംബ സദസ്സിൽ കളിക്കുക, ഒന്നോ രണ്ടോ കളി കഴിഞ്ഞാൽ പിൻവാങ്ങുക.

0: സംഗതി തന്നെയാണ്. ഒരു പ്രസ്ഥാനം 50 വർഷം തേക്കുക എന്ന് പറഞ്ഞു, അതുമല്ല 50 വർഷം വെറുതെ അങ്ങ് പോയതല്ല, നിറയെ കളികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. വർഷം തോറും മിനിമം ഒരു 35 കളി എങ്കിലും കാണും.
1: ഇപ്പൊ സ്ത്രീകൾക്ക് 50 കൊല്ലം കളിക്കാം, എപ്പം വേണമെങ്കിലും കളിക്കാം, ഏത് വേഷം വേണമെങ്കിലും കളിക്കാം.
0: അതിനൊരു അർപ്പിത മനസ്സാണ് വേണ്ടത്
1: എന്നുള്ളത്. അത്രേ ഉള്ളൂ.
0: കുടുംബജീവിതത്തെ കുറിച്ച് ഒന്ന്,
1: ഭർത്താവ് രമേശ് വർമ്മ, അദ്ദേഹവും കഥകളി കളിക്കും, ഇവള് ആർച്ച, ആർച്ചയും കഥകളി കളിക്കും.
0: ഒരു കഥകളി കുടുംബം തന്നെയാണ്. അത് ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്.
1: അതെ,
0: ഗുരുശ്രേഷ്ഠന്മാരെ കാണുന്ന ആരെ.
1: എന്നെ ആദ്യം പഠിപ്പിച്ചത് RLV ശിവദാസൻ മാഷാണ്. അപ്പൊ അതിനുശേഷം RLV ദാമോദര പിഷാരടി, പിന്നെ FACT പത്മനാഭൻ.
0: പുതിയ തലമുറയിൽപ്പെട്ട ഈ കഥകളി ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങി പക്ഷെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളോട് പറയാനെന്തെങ്കിലും?
1: അപ്പൊ ഞങ്ങളുടെ അനുഭവം, ഞങ്ങൾക്ക് കളിക്കുക എന്നുള്ളത് മാത്രമേ ആലോചനയുള്ളൂ. ഞങ്ങളുടെ ജീവിത ഉപാധി ഇതായിരുന്നില്ല. ഞങ്ങൾക്ക് വേറെ ജീവിത ഉപാധി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കളിക്കുക, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ല. പക്ഷെ ഇന്ന് ഇത് പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്ന പെൺകുട്ടികൾ ധാരാളം പഠിച്ചു വരുന്നുണ്ട്. ഏത് പ്രൊഫഷനെ പോലെയും ഇതിലും ഒരു പ്രൊഫഷണൽ ഫൈറ്റും പ്രൊഫഷണൽ ഇടം നേടാനുള്ള അധ്വാനവും വേണം എന്നുള്ളൊരു അവസ്ഥയാണ്.
0: ആശാവഹമായ ഒരു കാര്യമാണ്,
1: വളരെ ആശാവഹമാണ്.
0: പുരുഷവേഷങ്ങളാണ് കളിക്കുന്നെന്ന് പറഞ്ഞു, അതിൽ പച്ച, കത്തി, താടി, കരി. അപ്പൊ ഇത്രയും വേഷങ്ങളിൽ ഏതാണ് സൗകര്യപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത്?
1: ഒന്നും സൗകര്യപ്രദമല്ല, കാരണം നമ്മൾ പെണ്ണുങ്ങളുടെ മനസ്സല്ല പുരുഷ കഥാപാത്രങ്ങളൊക്കെ. ആത്മസംഘർഷങ്ങളുള്ള ധാരാളം കഥാപാത്രങ്ങൾ കഥകളിയിലുണ്ട്. കഥകളിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് നമ്മൾ ആടി ഫലിപ്പിക്കണം. ആടിയാ പോരാ, അത് ഫലിപ്പിക്കണം. മുമ്പിലുള്ള
0: ചുട്ടി കുത്തുമ്പോഴേ ആ വേഷത്തോട് നമ്മൾ
1: അതിലേക്ക് അതെ വരണം. അപ്പൊ ഒരു മെന്റൽ പ്രിപ്പറേഷൻ ധാരാളം ആവശ്യമാണ്. പിന്നെ കൂടെ കളിക്കുന്ന ആൾക്കാർ, നമ്മളിപ്പോ ചിലപ്പോ പ്ലാൻ ചെയ്ത് പോകും, ശരി അർജുനൻ കളിക്കുമ്പോ ഇന്നതൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷെ കൂടെയുള്ള ആള് വേറൊരെണ്ണം കാണിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വേറെ എന്തെങ്കിലും. കഥാപാത്രത്തിനോട് നീതി പുലർത്തുന്ന പ്രസൻസ് ഓഫ് മൈൻഡ് വളരെയധികം ആവശ്യമുള്ള ഒരു കലയാണ്
0: കഥകളി.
1: നല്ലോണം ഉണ്ട്. പിന്നെ അതിലേറെ ചലഞ്ചിങ് ആണ് സ്ത്രീകൾ കളിക്കാൻ പോകുമ്പോൾ അവിടെയുള്ള കഥകളി ആസ്വാദകർ വന്ന് പറയും, ഇവിടെ ഗോപിയാശൻ കളിച്ചിട്ടുണ്ട് കേട്ടോ, രാമൻകുട്ടിയാശൻ കളിച്ചിട്ടുണ്ട് കേട്ടോ.
0: അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയം വരും.
1: നമ്മളെ അവര് കമ്പയർ ചെയ്യുന്നത് അവരായിട്ടാണ്. എന്തായാലും അവരുടെ ഒപ്പം ഒരിക്കലും എത്താൻ പറ്റില്ല. അത് പക്ഷെ ആ ഒരു ഇത് കളയാണ്ട് കളിക്കുക എന്നുള്ള ആ കഥാപാത്രത്തിനോട് നീതി പുലർത്തുക എന്നുള്ളതും വളരെ ചലഞ്ചിങ് ആണ്. അങ്ങനെ ചലഞ്ചിങ് ആയിട്ട് തോന്നിയേക്കണ രണ്ട് കഥാപാത്രങ്ങളുണ്ട് ഇപ്പോഴും എനിക്ക് ചലഞ്ചിങ് ആണ്. ഒന്ന് നളചരിതം 2-ാം ദിവസത്തിലെ കാട്ടാളൻ, പിന്നെ നളചരിതത്തിലെ തന്നെ 4-ാം ദിവസത്തിലെ ബാഹുകൻ. അങ്ങനെയാണ് അരങ്ങേറിയേക്കുന്നത്. ഞാനും പ്രമീളാമേനും ഞങ്ങൾ രണ്ടാളും കൂടെയാണ് ഒരുമിച്ച് അരങ്ങേറ്റം ഉണ്ടായേക്കുന്നത്.
0: ആദ്യം അരങ്ങേറിയ കഥ ഏത?
1: 75 നവംബറിലാണ് എന്റെ അരങ്ങേറ്റം ഉണ്ടായത്. 75 ഡിസംബറില് ഈ വനിതാ സംഘത്തിനെ ബോംബെയിലേക്ക് കഥകളിക്ക് വിളിച്ചു. ആശാൻ ചിട്ടയായിട്ടേ പഠിപ്പിക്കുള്ളൂ, പുറപ്പാട് കഴിഞ്ഞ ഉടനെ വേഷം പഠിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് പുറപ്പാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചെറിയ വേഷങ്ങൾ, ആദ്യം കുട്ടിത്തരം വേഷങ്ങൾ, പിന്നെ 2-ാം തരം, പിന്നെയാണ് അവസാനമാണ് മേൽത്തരം വേഷങ്ങളിലേക്ക് കഥകളിയിൽ പറ്റുള്ളൂ.
0: ഒട്ടുമിക്ക നടപ്പുള്ള കഥകളും
1: എല്ലാം കളിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ധാരാളം പുതിയ കഥകൾ, അർജുന വിഷാദ വൃത്തം, അതൊക്കെ അങ്ങനത്തെ ഒക്കെ കളിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. പുതിയ കഥകളി കളിക്കുമ്പോൾ
0: വനിതാ കഥകളി സംഘത്തിന്റെ 50-ാം വർഷം പൂർത്തിയാക്കിയ ഈ വേളയിൽ കലാജീവിതം ധന്യമായി എന്ന് തന്നെയല്ലേ തോന്നുന്നത്?
1: ഉബുണ്ടു എന്നുള്ള വാക്കാണ് ഞാൻ പറയാ, ഐ ആം ബിക്കോസ് യു ആർ അല്ലെങ്കിൽ വി ആർ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് സാധ്യമായത്.
0: ഈ 50 വർഷത്തെ കഥകളി ജീവിതം അതിന് ആസ്വാദകരോട് ഏറെ കടപ്പെട്ടിരിക്കുന്നു.
1: തീർച്ചയായും.
0: എന്താണ് പറയുന്നത്?
1: കളി കഴിഞ്ഞിട്ടാണ് ആസ്വാദകരാണിയറിയിൽ വന്ന്, ആദ്യമൊക്കെ അവർ വന്നിരുന്നത് പെൺകുട്ടി തന്നെയാണോ കളിച്ചിരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതേ വേദിയിൽ തന്നെ പല തവണ അവര് നമ്മളെ വിളിച്ചു തുടങ്ങി, ഓരോ കളി കഴിഞ്ഞാലും വന്ന അഭിപ്രായം പറയും. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. പറയുന്ന രീതിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല ആസ്വാദകർ പറയണത്. ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് വേണം, അത് വേണം എന്നുള്ള ഒരു രീതിയിൽ പറയുമ്പോൾ ഏതൊരു കലാകാരനും ഒരു തികഞ്ഞ അംഗീകാരം തന്നെയാണ് അത്.
0: ഇത്രയും സമയം നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ വിലപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെ നന്ദി. നമസ്കാരം.
1: നമസ്കാരം.

കഥകളിയിലെ പെൺ നിറവ് വനിതാ കഥകളി സംഘത്തിലെ കലാകാരി ഗീതാവർമ്മയുമായുള്ള അഭിമുഖമാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. ഗീതാവർമ്മയുമായി സംസാരിച്ചത്

0: ഇന്ന് നമുക്ക് നജനയുടെ വിയറ്റ്നാം യാത്രാ വിശേഷങ്ങൾ കേൾക്കാം.
1: ചരിത്രവും മിത്തുകളും സംസ്കാരവും ഒക്കെ നിറഞ്ഞ വശ്യമായ സൗന്ദര്യമുള്ള രാജ്യമാണ് വിയറ്റ്നാം. ആരുടെ മുന്നിലും തലകുനിക്കാത്ത ധീരരായ കുറുകിയ മനുഷ്യരുടെ നാടാണ് വിയറ്റ്നാം. വിയറ്റ്നാമിലെ ഓരോ നഗരങ്ങളും ഓരോ ഗ്രാമങ്ങളും വ്യത്യസ്തമാണ്. പാർട്ടിയും ഷോപ്പിങ്ങും സ്ട്രീറ്റ് ഫുഡും ഒക്കെയായി ഉറങ്ങാത്ത രാവുകളാണ് ഹനോയുടെ ഓൾഡ് ക്വാർട്ടറിനുള്ളത്. അവിടെ നിന്നും നമ്മൾ ഹലോങ് ബേയിൽ എത്തുമ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യം മൊത്തം നമുക്ക് മുന്നിൽ എത്തിപ്പെടും. ഹലോങ് ബേയിലോട്ട് ക്രൂസിലാണ് യാത്ര. ആ ക്രൂസിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഏതോ ഹോളിവുഡ് സിനിമയുടെ സെറ്റിൽ എത്തിപ്പെട്ടെന്ന്. അത്രയ്ക്ക് അനുഭവം നിറഞ്ഞ ഒരു യാത്രയാണ് ഹലോങ് ബേയുടെ ക്രൂസ് യാത്ര. ടിൻ എന്നു പേരുള്ള ഒരു ലോക്കൽ ഗൈഡാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ചരിത്രത്തോടൊപ്പം അവരുടെ ഇന്നത്തെ ജീവിത രീതിയും അവരുടെ രാജ്യത്തിൻ്റെ വളർച്ചയും ഒക്കെ വിവരിക്കുന്ന ടിന്നിൻ്റെ വിവരണങ്ങൾ നമ്മുടെ രാത്രിയെ ഒരുപാട് രസമുള്ളതാക്കി. ഒരു ഡേ മൊത്തവും നമ്മൾ പഗോഡയും വുമൻസ് മുസോളിയവും പില്ലാർ പഗോഡയും ഒക്കെ കാണാൻ പോയി. ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ എന്നൊരു ക്ഷേത്രവും നമുക്ക് സന്ദർശിക്കാൻ പറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പ്രവേശന പരീക്ഷകളിൽ ഉന്നത മാർക്ക് നേടിയ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുന്നതായിരുന്നു ഞങ്ങൾ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൽ എത്തിയപ്പോൾ. ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു അത്. വിദ്യാഭ്യാസത്തിന് വിയറ്റ്നാം എത്ര വില കൽപ്പിക്കുന്നു എന്ന് നമുക്ക് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചറിൽ എത്തുമ്പോഴത്തേക്ക് മനസ്സിലാകും. വുമൻസ് മുസോളിയവും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. ഒരു സ്ത്രീയുടെ ജനനം, അവൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്നത്, അവരെങ്ങനെയാണ് കുട്ടികളെ പരിപാലിച്ചിരുന്നത്, പല പല ട്രൈബ്സ് വിയറ്റ്നാമിലെ അവരെങ്ങനെയൊക്കെയാണ് കുട്ടികളെ പരിപാലിച്ചിരുന്നത് ഒക്കെ നമുക്കറിയാൻ പറ്റും വുമൻസ് മുസോളിയത്തിൽ ചെല്ലുമ്പോൾ. ഒന്നിനൊന്നിന് വ്യത്യസ്തമായ കാഴ്ചകൾ നിറഞ്ഞ സ്ഥലമാണ് വിയറ്റ്നാം. വിയറ്റ്നാമിൻ്റെ ഡിസ്നിലാൻഡാണ് ദനാങ് എന്ന് പറയാം. ആൽപൈൻ കോസ്റ്ററിലൊക്കെയുള്ള റൈഡ് നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തോട്ട് എത്തിക്കും. ഭയങ്കര ഭംഗിയുള്ള, അതുപോലെ സംസ്കാരമുള്ള, ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു രാജ്യമാണ് വിയറ്റ്നാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അനുഭവിച്ചിരിക്കേണ്ട ഒരു യാത്രയാണ്.
0: എന്റെ യാത്ര. നജനയുടെ വിയറ്റ്നാം യാത്രാ വിശേഷങ്ങളാണ് എന്റെ യാത്രയിൽ ഇതുവരെ കേട്ടത്. ഇന്നത്തെ കൂട്ടുകാരി സമാപിക്കുന്നു. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്.

0: கௌதுகாரி.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, നമുക്കിനി 4 മണിവരെ ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യ ഗാനം ജോസഫ് എന്ന ചിത്രത്തിന് വേണ്ടി ജോജു ജോർജും ബെനഡിക്ട് ഷൈനും പാടിയതാണ്. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ഭാഗ്യരാജ്.

ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. കണ്ണൂർ രാജന്റെ സംഗീതത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയതാണ്. ഗാനമെഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

ഇപ്പോൾ ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയതാണ് മീൻ എന്ന ചിത്രത്തിനു വേണ്ടി. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം ജി ദേവരാജൻ.